0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി കെ ഗോവിന്ദ റാവു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം വസന്ത ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by TK Govinda Rao. He is accompanied on the violin by B Shashikumar, on the mridangam by Trivandrum V Surendran, and on the ghatam by Trivandrum V Karthikeyan. He begins his vocal recital with a composition of Maharaja Swati Thirunal Paramapurusha in the rag Vasanta set to Aditaal.

0: വസന്തരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ പരമപുരുഷ ഇൻ ദ രാഗ് വസന്ത സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച വിധിചക്ര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം യമുനാ കല്യാണി, രൂപക താളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Vidhi Chakra, in the rag Yamuna Kalyani, set to Rubaka Thal.

0: യമുന കല്യാണി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച വിധിചക്ര എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, വിധിചക്ര ഇൻ ദ രാഗ് യമുന കല്യാണി, സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി കെ ഗോവിന്ദ റാവു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സന്തതം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിലഹരി മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH. Anytime, Indian music. You are listening to Carnatic Vocal Recital by T.K. Govinda Rao. He is accompanied on the violin by B. Shashi Kumar, on the Mridangam by Trivandrum V. Surendran, and on the Ghatam by Trivandrum V. Karthikeyan. Now, listen to the composition of Maharaja Swati Thirunal, Sandadam, in the rag Bilahari, set to Mishra Chappathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ബിലഹരി രാഗത്തിലുള്ള സന്തതം എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സന്തതം ഇൻ ദ രാഗ് ബിലഹരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച രാസവിലാസ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാംബോജി ആദി താളം.
1: ടി കെ ഗോവിന്ദ റാവു കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, രാസവിലാസ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു ആദി താൾ.

0: കാംബോജി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച രാസവിലാസ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ രാസവിലാസ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി കെ ഗോവിന്ദറാവു അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ടി കെ ഗോവിന്ദറാവു. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ ഓൺ ദ മൃദംഗം, ആൻഡ് ട്രിവാൻഡ്രം വി കാർത്തികേയൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ നാഗസ്വരം വായിക്കുന്നത് ഷെയ്ഖ് കാസിം, തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ, താളം ടി നാഗരാജ്. ആദ്യം ആനന്ദ നടനം പ്രകാശം എന്നാരംഭിക്കുന്നു രാഗം കേദാരം, മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagaswaram recital by Sheikh Chinna Maulana Sahib and Sheikh Kasim. They are accompanied on the tawal by S. Subramaniam and M. Rajendran and on the tawal by T. Nagaraj. They begin their Nagaswaram recital with a composition of Muthuswami Deekshithar, Ananda Nadana Prakasham, in the rag Kedaram set to Mr. Chappathal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ആനന്ദ നടന പ്രകാശം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കേദാരം, മിശ്രചാപ്പതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ആനന്ദ നടന പ്രകാശം ഇൻ ദ രാഗ് കേദാരം സെറ്റ് ടു മിശ്രചാപ്പതാൾ.
0: ഇനി ശിവനുക്ക് ഇല്ലയ എന്നാരംഭിക്കുന്നു രാഗം ഹേമവതി, രൂപക താളം മയൂരം വിശ്വനാഥ ശാസ്ത്രി കൃതി.
1: Continuing the Nagasram recital, they will now present a composition of Mayuram Vishwanatha Shastri, Shivanukku Illaya, in the rag Hemavadi, set to Rubaka Thal.

0: മയൂരം വിശ്വനാഥ ശാസ്ത്രി രചിച്ച ശിവനുക്ക് ഇല്ലയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹേമവതി, രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മയൂരം വിശ്വനാഥ ശാസ്ത്രി, ശിവനുക്ക് ഇല്ലയ ഇൻ ദ രാഗ് ഹേമവതി, സെറ്റ് ടു രൂപകതാൾ.
0: ഇനി അമ്പ നീലായതാക്ഷി എന്നാരംഭിക്കുന്നു രാഗം നീലാംബരി, ആദി താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അമ്പ നീലായതാക്ഷി ഇൻ ദ രാഗ് നീലാംബരി, സെറ്റ് ടു അതിതാൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അമ്പ നീലായതാക്ഷി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നീലാംബരി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അമ്പ നീലായതാക്ഷി. ഇൻ ദ രാഗ് നീലാംബരി, സെറ്റ് ടു അദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിക്കുന്നത് ഷെയ്ഖ് കാസിം. തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ. താളം ടി നാഗരാജ്. ഇനി ഏലറ കൃഷ്ണ എന്നാരംഭിക്കുന്നു രാഗം കാംബോജി. രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagaswaram recital by Sheikh Chinna Maulana Sahib and Sheikh Kasim. They are accompanied on the tawal by S. Subramaniam and M. Rajendran, and on the tawal by T. Nagaraj. Next is a composition of Saint Thyagaraja, Yelara Krishna, in the rag Kamboji, set to Rubagathal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഏലറ കൃഷ്ണ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാംബോജി, രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ഏലറ കൃഷ്ണ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി മീനാക്ഷി മേമുദം എന്നാരംഭിക്കുന്നു രാഗം പൂർവി കല്യാണി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Sheikh Chinna Maulana Sahib and Sheikh Qasim conclude their Nagasam recital with a composition of Muthuswami Deekshithar, Meenakshi Memudam, in the rag Poorvi Kalyani set to Adithaal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മീനാക്ഷി മേമുദം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പൂർവി കല്യാണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മീനാക്ഷി മേമുദം. ഇൻ ദ രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് ഷെയ്ഖ് കാസിം. തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ. താളം ടി നാഗരാജ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാഗസ്വരം റെസൈറ്റൽ ബൈ ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് ആൻഡ് ഷെയ്ഖ് കാസിം. Accompanying artists were S. Subramaniam and M. Rajendran on the tawal and T. Nagaraj on the taal. This program is brought to you by Akashwani Thiruvananthapuram. Faragam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Meet Channel.
1: ഇപ്പോൾ ബിന്ദു ബി പാടുന്നു. തിരുവിള ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. Now we bring you a vocal recital by Bindu B. She is accompanied by Thiruvila Ullas on violin, Anilakkadu R. Jayakrishnan on mridangam and P. V. Narayanan on ghadam. Adyam Gajanana Yudham ennarambhikkunna Deekshithar Kriti, Ragam Chakravagam Adithalam. Bindu B begins her recital with Gajanana Yudham, composed by Muthuswami Deekshithar, set to Adithalam. ഇന്ദരാഗ ചക്രവാഗ.

ഗാനമോസകരാധ, രാഗം പൂർവി കല്യാണി, രൂപകതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ ത്യാഗരാജ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റു രൂപകതാളം. ജ്ഞാനമോസകരാധ.

അടുത്തത് ദിസ് രാഗത്തിൽ ഭജൻ, പുരന്ദരദാസർ കൃതി, ആദിതാളം. നെക്സ്റ്റ് ഈസ് എ ഭജൻ ഇൻ ദേശ് രാഗ കമ്പോസ്ഡ് ബൈ പുരന്ദരദാസർ സെറ്റു ആദാളം.

ബിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിന്ദു ബി. ഷീ ഇസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം. അടുത്തത് നാട്ടക്കുറിഞ്ചിരാഗത്തിൽ മാമവ സദാ വരതേ, രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. ഷി കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ സെറ്റു രൂപകതാളം ഇൻ രാഗ നാട്ടക്കുറിഞ്ചി. മാമവദാ വരതേ.

ഇനി സരസിജനഭമുരാരെ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം തോടി, മിശ്ര ചാപ്പത്താളം. നെക്സ്റ്റ് ഈസ് സരസിജനാഭമുരാരെ ഇൻ രാഗ തോടി സെറ്റു മിശ്ര ചാപ്പത്താളം, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

അടുത്തത് വൃന്ദാവന സാരംഗരാഗത്തിൽ തില്ലാന. ആദിതാളം ഡോക്ടർ ബാലമുരളീകൃഷ്ണ കൃതി. നെക്സ്റ്റ് ഈസ് തില്ലാന ഇൻ രാഗ വൃന്ദാവന സാരംഗ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഡോക്ടർ ബാലമുരളീകൃഷ്ണ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ബിന്ദു ബിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ഉല്ലാസ് വയലിൻ, നിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ബിന്ദു ബി. ഷി വാസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി ചൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.